കല്ലുകെ നെർജലാകി ഒരുപോലെന്തി ഉണ്ടേ ഹൻസോങ്ഷി ഉണക്കോലേ ഹർഷ യമരാംഷേ ഹൻസോ മാലേ ഹുർ ഉ